0: Amagayon amma iling ni isimagayon na sa katraong iman. Taan na piso tigil liwa kimaktao katao futin. Uktok tiyak siyonga, uktok si tiyak siyonga, iso yun iglo karamakpak siyonga. Uktok siyok siyonga, uktok tiyo na siwit tiyak siyonga, isimagayon na sa yari akang nang nagtaasiminga, atok sa katang ningin na mataasiminga to atekuro. Kimaktao iso tigiyaro giliwa. Kimaktao yu arullo nuktaan narus tukisitiaklone o kallagun nagun nirtu timiin nanga auraninga kuvingillion ni sokkoi naksiyo ukuang naksuang meilok tigo tamaungaru ingiloklunga sanimun ikua bas iksivautangi takijukutangun mata sanimun siling mateila tamaungaru nallaroklunga naang ma ilurimaanga ni timi ma ilurimaa tianga aannok tuaruroklunga Adlerokadlu imanna sayuktu arirurlati katangut imaru atingi taigarulliwi katangut ikkisiu qaima nani nunaqangmingmata nunaqqatigininnakkin iqqaqsarulliwillu ilarimaattiakka atingi katangut imaru atingi taiqattarulliwi naugligiangai qanuingikkaruaq poqqai nallarulliungaru tamaunga nukkerlittu arirurlunga adlerulaaqtuarlunga timiga ilurimaanna imanna oqqagatsnaungittimi Anak zuar lelung aje mana kapak zuar lelung aru, teh mana ilinga garu waktu lelung aje matu kisiak karau melunga, ukau jang lelung aru sorlo anom nomu tau tunge tanu, emana sokku aksi tau lelung aju kisi tau lelung a, teh mana urak tugu, kisi anigo tinagling niuga misana simaga mitigo, kimak tau yuga ruat pisa kacca kacca jang melingin. Takar sukar tila ukar suk paglonik kisian kila mayoyamin. Iyo lota kisian takar sukar naksil lota iyo lota kisian sinil lota ronin kanuingit naksil lota. Eman ugi ako matuin naktuni kape naktuni ino karangman. Tema nakaya siluklingaro aglaro aktuaro siluklingaro katangutimaro. Atingi kitongang ilo jayko taigar uklugi tamaunga nallar uklungaru ukur uklungaru taimailinga yawaru uruktillunga ikkumar uksimaga ma iglini ullagaru ku tamana kaosiksme timili maa tiaga sagattu kaosuktu nirgarangatti uklunga taimana sining nirgama ikkai kautigiga ma tamakkuagu suhusikuruin Naglingni umata ila gutiu nagliging magin. Pitakakon na ako maang matagong gutiu anong nini. Nupitpago, utoktipago ila Jesus yonu namo maunga turangin manuvuyan nukisiani. Tema takungi takaroon niin. Nuvuyamo tappaunga ri tema ema nakalluqe alluktutu. Uktuktu tappaunga yuaro kong mata. Takuyun na kon na ako maroon niin. Tema natukisit. Tiaklunga, kau tiaklunga tu kisit tiaklunga, teko kimak tau yun, kimak tau rak tun, kau hilang itu kisian aku tu anak mana pelajar konyong, kalau kelak tu kisit lalu tiglu aku akan nak tak aku makan. Tema suka mengeraklunga tema ngasau mengan nak kewajak pelajar suka ma tan panikuru tu tiu tilau aku. Sukkai magaaruklunga qiveaga yaagakku teika siinikkukuru. Emanna soorlu qanu. Aksulluunni sinnaktu tuinnaktuvini ajunga qaita emanna takugiattiakkannuppaklugu. Keeman iqqum inginnasurituarmigama sukkai magaaruklunga tavvana iglarmi inginnama igaraarmu takui aksuaru ittuarumallunga igaraa. Qaraaqatta angiyoqurummin qaumanna qattarmallu saattuni taroqarama qakortanik qaumalluni ummassila taununga pisoqayaarama imanna timigaluni sukkaittukuluurama kattungayukuluurama imanna sinnattorsuaruarnikkumuun qatongama peqataatakuyartuqa sukkannalaarlugu tavvana illattaaqaruarmangaan pitaqangippataama qimaktaavugun Emailinga tuinnaqiaqqarama taikkunga takujartortara taika sinikto. Iglorusermini sinikto kuru. Taununga puraarvingmuaqama Igarang mo at suwarang ila, igarang mo ako yung kaklunga, ito ako yung kaklunga, ulangarang matamani siksmi. Aso ila, igarang mo ako matarwilsuko, tarwito ako ko, teman na inutuwa ng vunga, ikuma yutuwa ng sila, takutuwa ako ko, eman na, man na sila, anak sa aktoktavo, anong nakang na, sila rupang na, tungo yung ninga, nunaro. Teman na ato tikwaro tarwira ko goti uvan na surlo na rin sila ni man na tako yun ang itaro gigaro akati anong nil anong sakto tabo nila teman na ito ato aka matarwira ito aka ko goti o nagling ni nga sila sura ni urik sisima yung nagling na ming tatatong nunak sura kanato yun na inyo garo akuta suri goti o nagling ni nga na yuti yuaro iman na saymanong Saman on me tatat tong nagling ning and a tatat tok teman the timiliman no sorlo is a clone ik pigil sugo teman nailing a rock at Sungaton on a pisic to me takugama Ulara quick and I are to talk down a cushion after mount a pisic to knock a cotico down on a carrying it orally. Takan kivia to a mega quimana took his accounting me younger imana timing a pisic to in nang ninga. Say manong metong so lugoti o naglingning aning say manong ming na yoktaw kami timing a iman na kano ingi loka o yaksone kovya siksone inu tuwete a pisuk tu ikkana ya reaktong taku wakku tuki sitiak tunga taku tiak taka sokko tiak taka timing a ta aura ninnanga so lu say mayong goti o naglingning ane tatatong Tema sinnak tong nikomo iman na sinnak tok lo ngay la gootio anong mingi utok titaro ging magukilang moon. Timi bu aur aak ikaw tigilun iman na pinging wangin narong may inyo sikaw tigiluta. Ikko marok lo ngatay na takugi akakura ako taono na pisuk chong gootio takutilun inga iman na sayman ang may nagling nung may nayok tangatan na inyong Taman na ito ng manigot mo, wizo ko sumitiw aro. Aura na ito yun nga, kovya sung nga, sayli nga, guti o nagling nga ning. Urik tao si magami, kovya sung chong. Sayma yung nailulaw si mayong ikakanigya kasi ni, kaya ito yun na rok yung nga. Iman ang ilo ang nikumutan na uvan no. Takotid siyote kay, takotid siyote, sinakto aro akun. Taman na pilaw si Malakpong Akago 16 ngurakteo. Taman na sinakto kilaw si Malagutan na unikako ma katak si Magagko kasi nang na unikako atok si Malago. Taman to sayo mayo. Taka na pitaka atok sa uming matukisiyok takang man. Napilaw ka si Malakpong ah.
1: So, yeah. Ilato siya rin nakti ko ima panitsaw tigil sa tisak na kira mo nalilig ang sula mo tayo kung nga kimat takor na tayo na mukha sige siya takon na kama din sinatiyo makulun din tamak ko tayo ma taktura ko taman na takon na kama tayo mo ni
0: tayo sa mani tayo may liyo aro tili ko gotiyo ima nakalo kaya laka ma ulo rang ma may ngulo ni kaman nakatakso ni Gootio anong nini utoktim mago katlo kailag dito sunaw ba Jesus itikin nang man. Nubuyan ilang mago nunaman na sarumang ilwarang maka ayong nitin nang maunga nunamu turangin man. Takong itakaroon ni kisaya ni Gootio anong nini tiguyaro ging mago kila iman na soklo milukso niyo nunakdua mo siya magtisimaraw tanga nunakdua uritisimaraw tanga nagling nang nini. Pero mago, kao marawak chong sila, iman na kao makataglo ni, sikin na kataglo ni, taak sa kataglo ni, ulo mitito tayo man na ilak chong. Taak tuwara tuwin na uri langit chong, kao marawak chong, iman na taak si waklo ni ulo rak waklo ni, kisaya na siya kanang narong, may kapya suin narong, may pinging wangin narong, may naglingnok takayangit chong, may atlokong ni narong, may isa maksimum narong, inuri lak chong. Amaru nasa otik kukisiana niyoga kun nasa lutin nasa otakan nipata niyoga ni ayok lutin ikayoktauna sungnarlu ikayok qatigiga sungnarmiklunni tamatsumuuna pitaqangittaalerlunni kisiani ullu qattaraartor taarse qattarlani ulluulerpaklani taimannailaartunaklingnertaqanngiaruglani taimannarisinnaktorlunga soqquilaortara ila tukisilaortara votio qaitakutitangai uvanga tukisiyunnarningagu ominga tukisiyaqaraortunga taima unikkaqqaugama isumagiyunnaerse qattarninginnama taassimiga iñunmi qimattausutigillugu tukisiyaqaraortunga isumagiyunnaerse qattariaqartuggun pittiartigisimangitatsinni uqausikkun inuusikkun qanutsinnaq tamatumunga qautamaapalu aqtortaasiungugattaa isumagiyunnaerse qattarninginnama taikanni uuktoraariaqaqattarilaortunga taanna iññun takullattaarlugu isumagiyunnaervigiñasugiaksa ajornaluarman ajornaluarlorma suli uvannun kisiani ilippaat ilippallialuarmiyunga tuksiarnikkun isumagiyunnaersi qattarunnarmiyugu tuksiarluta taanna iññun isumagiyunnaerlugu amma uvanning isumagiyunnaerlunga taimanna pilimmaksa qattarituarama taikkua isimagiyunneerse qattarninginnikkuvinniarukka piiyarilaortun tukisilaormayunga taikan ilaguuti angiluamu naglingnermi taattaluamu naglingni ila naglingniummaan taikanni tuksiaalertillunga tuksiaqattalertillunga qanualugliguuti isimagiyunnerniarakku takugilliinna takugiaksa takkorlimalertunga akiumaluaraoqakku uqausikkulluunni qanutuinnaq uuminga qaayoqalaorsimarmiyu tuksiaarlunni tuksiaqattarlunni mamiallunni isumagiyunnaerlugu amma uvanning isumagiyunnaerlunga ikayortau yumallungalu tuksia qasuppaklunga isumagiyunneersi yunnarnermiŋ isumagiyunneerse qattarnermiŋ ajorunnerta tava yumallunga silla taimanna uvalliarilaorama ullumi mutikkillugu sulili innutuinnaugama ninŋakpaklunga naammaksarunniikaortorpaklunga kiurukaortorpaklunga sukuukaortorpaklunga suakaortorpaklunga suuqaamma innutuinnauqataugama siunŋugaluartunga kisiani taimaikkuma innutuulituarama nipailleramalu tuksia sikautigisiunŋujunga qattalertunga taqqaunga nilliutiginŋikkaluarlugu guutituama suurlu saallunga mamiaalerlunga qaqiaalerlungalu tuksiaqama taanna takukkannilaqaluaqakku ikpinnaquluujartor taqarunneerlunni tamanna sakkugiaalilaorsimakakku taannalu sinnaktorilaorsimayaqa qimaktauqatigiyaqa unikkaarvigilaorsimakakku taimannailiukkannisaayunniaqamali tamatuma kinguningagu isimagiyunneerpagin tusautiqulujaqattakkanneqaluaquma ilausaajunnertunga tamaanga piirtunga isimagiyunneerse qattanginnermiŋ taimanna ilippalliallungattauŋ isimagiyunneersinase qattarnermiŋ ammalu uvanniŋ inutuinnermigama uvanniklu isimagiyunneerasuppaklunga suaksinneruma kiulungneruma tamakkuakulujauqattarmata tamanna izzujunni uqalimaarlungalu tukisinasukkannerpaklugu isimagiyunneersiyumaŋittiammarillattaarpalaarsimagaluaqamalu makkukkannerlunga taimannaalu sinnaktulorlunga suurlu iglungaaŋagun itiyukallaalurmi tukisivvigiluamuuyaqa qanutuinna inuuppiugaluarlunga manimmiyunnersivalliarsuarnikkuuyunga asiŋinniktau sinnattukku takutissutiqaqattarsimarmayunga unortuersaruluujarlunga taikkua unikkaarunnersinneruktin unikkaalaarmiyaalukka ila ikaqaqalernermiguma taima siksni ukiuqarlungattauŋ qilanma utilaorsimarmigama qilanmi guutio ataniuviŋa imanna uqagaksaunŋittimi isuqaŋittimi isuqaŋittimu tauvuŋalima aŋiqaqaqatauyuviniullunŋa tappaani uqalimaagani qiniinnauyalilaorsimagama imanna tuananisiqattarlunŋa kisianigu aanniarlutiŋ uvvaluniitsuqullutiŋ qilanmigu takutitaullutiŋ utaraming okaramagari oxluting ovarone onikarluti taimanna tamakkuning okaramaqattarsimallunga kisiana qanimanillunga aanneangillunga tekhoru ngillungalu taimanna sinilitsiinnarlunga siniktama ungatsialuanu sinilernerama taimanna ni ukkiuqatuinnakuluklunga tappaunga utilaarsimagama taina onikka yaksariyannalarmayara ikakakattiagarnarama asingillutautaima soorlu inuusern maalingayun aaqqigeequtikeqattarsimayakka qaunganilliangikkaluarlunga soorlu tuksialeerutikeqattarsimayakka ammalu izzuyuni oqalima qassugutikileqattarsimayakka tukkisinasullata serlugitaakkua izzuyuqana oqarmangaata tamakkuninga qinileqattarsimanikkuiyunga soorlu qaikiikkusinganinga qinerlunga sinnattoraangama taimannausimapunga
1: ekoru sara ila unikka kannerjuortamanna tusaalaorsimaginnattigu amasullut amaru pulpulaqer nangorsinnaqataaqapita pasibisikku qujadisugeetlaajuga tamakkornaratukolein ханнелига каннеқимабин болуна таббаутиқимабин
0: таббаутиқинна лауқалертунгақай қаанимаяқаоқулуяқама қаанимаяқаоқулуяқама таасумига уникка қояоқаттасалаоқама ла уванга қаанимаянгинну теқаннариянуллу ангаюкингаартаннут униккаарумагу наарараагами уфалуни икайоқ икайоқутиваалиуниармакку кинаккуннукиа ангерсималераққу таанна Nepileurlarpunga qojannami
2: oharelikka uppinium uppinummi oharchaqqa laqutium oharseriaqulerinnik oharchaqa oharchaqaama inuhatikkanu amisuitsunga kutimohatiartsimalerama kutenerniganut siutikkan tusenkalaqsu siutikkanuqunnuqa tusenkalaqsuqa nalnertsiuartsimalerama siutsuqa oharchayaqulerinni inunnu ilingalunik tuertaviannik uvannu tukisaattalakkataqqa kutimu tukisiittavataqqa uvannu ilingatinnaittuunainnik inunnu tuertsavia инюннуттуартсаатлугит охосериаусималагит акуни аққаагами сиолормула пиатсаатартуга тусаатсаатлугит тухтаахосималагит питтулугитсугит иканга пиалангитуга хахеалернаани ауниккаасса униккаассахаларми амасеерут туниннерилаарсималагани пиақлаханаттуга пиақпасалага лагалумали тагатаура укиатча таавне аполмиисута кутипиняқтаалололмууттиню дата уунну тикехоросималолуттаполмми аполу уппитохотииннү шаатаартаарсаллаатиммиюми чуинаатами таанна пиннериулоорумма питииннаагиттаалуунига тукисимартилларуттигу шаатаартаамаатсуллаа пиасоортуста тикехоросимартсуллаама аполуммут ноуэмбер нуммаанигала 2014 мутлигу таатаукиатса таманна тукиситтартулигилааларатайкани пиарпигилугу тайкан сигунигининтэй нохоорчаалугулуат амисуутсумаал охориартсимагулартан кутиу охтаахорагинник инимну тохтаахорагинник тайтэманга ууматигалагалуарлугу исимага уванга шуна налоқтила налоқтиги паалуурума таймайлоқтисамагулартума исимакку кутикиумалуураарсу unikkaala gamalunyo hatikkan uppito hatikkan amishumidunukkar unikkar unikkar hatchamaga matama annuna hatikkan viloktumi takkotu kihittau dikkapittu ichchuvit tenna tiyappilugu apulumme unikkaakannama pihroktu tikiharoluutta kisianilahiyalle hiyalaru antike kharashamgitulani ilagumaluni tavanga parliaksuta temateikani asila uppi nuktuhattasutlu kutuharsinilinyati taksutlu temittu nuktilda unnu unnu sanyasiya teikani katimalagatta nalattuta nalattuta utigiraratamanna aimettulorum akuniyalu ni tawti ya halok suinun amishun simanginakko te te nanalotte ditawu kuti motok tawsune imaittimi nalli kuti nalli nyanu ali tukisi titawsemaruti kuti nalli nakkyangani shugolokpat ഖദിമിതിമി നല്ലിയുഷ്ടാളമി തന്നൈനുഷുകുലോക്പത് പിയുഷിങ അഷുകുഷിങ നമ്മയിത്തു നമ്മയിത്തുകുഷിങ അറുക്കുളിങ പിറ്റുടികിനകു കുട്ടി ഖദിമി ഖദിമി ദാറുച്ചു നല്ലിയുഷ്ണിയാലങ്ങനി തുകിഹിത്തോളോക്ഷമുച്ചുങ തെന്നകോ ഇനോ ഖദിനുഷുകാങ്ങളാലുമ്മ ലഹോരിമുഷുച്ചതകളാതൈകുന പിയർലോ കിഷ്യാനുവില്ലോളുമ്മ നിത്യാവട്ട് കിഷിലു കൂട്ടായിട്ട് നിറയാകളും നിലൊട്ടിടണക തേക്കന് പക്ഷേ നിലൊട്ടിടോളുക അട്ടോളും മറച്ചും അക്കട്ടേ പിന്നെ ശക്തമാലോ ഇല്ലോ ഇല്ലാകളും തന്നിനിയാല തുക്കിശി തൊക്കട്ടുള്ളറച്ചും കുട്ടി നെല്ല് നിർത്തിയാളാണ് തുക്കിശിത്തോളക്ഷമാ മഹാവിത്തോളക്ഷമാ മനുഷ്യാമിച്ചങ്ങ നെല്ലോട്ടക്ഷേഷങ്ങ ഇമച്ചൂഷമഴത്തി നെൽ കുട്ടി നെല്ല് നിർത്തിയാണ് തുക്കിശിത്തോട്ട് ഈശമഴത്തമെന്ന് ഇതിന് ഇതി കട്ടണമ ഇനിയോട്ടിന് അച്ചൂട്ട് ഈ അഹാവയും തെക്കുണു അഭിക്ഷണ സ്വയിനിക്കുന്നു അറുനമി ഇനിയുട്ടി പിയുലിക്ഷണ സ്വയിനിക്കുന്നു ഉഹാശറി അഹാവിയ മിക്കില്ലി തൊക്കലു ക്ഷണ സ്വയിനിറ്റി തെക്ക നല്ലി നിർമ്മ തുക്കിശിത്തിയ തുക്കിശിത്തി തുക്കിശിത്തിയ ഉഹസ്റ്റുരുവൻ കുട്ടിമു നമ്മിട്ട് മിനുഷാപ്പ മിനുഷാപ്പ ശുതി തേമറ്റുസുമത്തക ഉപ്പിനൊന്ന് പിൻസോ പിൻസാക്ഷിമലകളോക്ഷങ്ങ വെള്ളകളോക്ഷങ്ങ പല്ല ക്ഷമക്ഷങ്ങ താവണിച്ചങ്ങ കുടുംബം ഉഷ്ടുരുകളിലൊക്ഷമകമ തെന്ന നല്ല നിർച്ചകാല കുട്ടിയും ക്ഷുണവ തേക്കൻ തുക്ഷേമി മനുഷ്യമി തുക്ഷേമി ഇവാഞ്ചിരുഷൂമി തേക്കനി തേക്കനിച്ചുക കുട്ടികൾ നീ അഭിനിഷല്ലകളക്ഷമ കുട്ടി നല്ല കൃഷ്ണിയാലി ഉഷ്ടുരുകൾ കുട്ടിമു ചൊല്ലു കുട്ടി ഹെവി ഹെവി അങ്ങനെ അക്ഷമ കുട്ടിമുറുവിൽ അക്ഷമകമ ചുണപ്പ നിലട്ടം കുട്ടിമു ദുഷങ്ങ തൊട്ടാലും അക്കണി ആ ദുഷങ്ങ തൊട്ടക്കണിക്കല്ല തെന്നൊരു ഹസ്തി അക്ടുവിഞ്ഞ് തേക്കന ഹസ്തി ഒരു ഹസ്തി ശുണി നിപെ നിപേറ്റിൻ്റെ ശുണി ദുഷങ്ങട്ട ശുമ്മന്ന ചുണപ്പവണ്ണി ഒന്നിലിങ്ങനെ ഇമച്ചുണ ശുണി തന്നി നിലൊട്ടയിൽ കഷിച്ചുണി ഇല്ലിലൊക്കെ കുട്ടി തേക്കൂണ തുകഞ്ഞയിൽ കച്ചണി വണ്ണി നെല്ലി വകി കുഴണങ്ങനെയില്ലകി അല്ലൊക്കെ എങ്ങനെ ചുണമിക്കലോകി തന്നൊഴുട്ടി ഇക്കടുങ്ങിലകി ഹനുറ്റുവികളോ അഴക്കിളികളോ ഒന്നും വസ്തുകളോ ഹിമലക്ഷമനെങ്കിലകി അല്ല ലക്ഷ്മനെങ്കിലകി ഇല്ല ആളുകളും Eikäni attutoloksumarumisumennelareala. Tata anna nallininga uhausirisitsariikku inyuhalikkanut. Uhausiriasungulaktiluukisiäni tokkadaudiiloksumarukku uhausitsariluksuu inyuhalikkanut. Tanna unikkausiriahaukku unikkausiriara tuhtauhutsuu. Teikkoata raamisiumatosiloksumittiin. Uusittuuluvia kutimut, sunnat saunasyynikin, piilyiset saunasyynikin tällaat, kisääni kutia ikkatungita ei nallikitin, jota hänyisakvikit saavikitin nemakit, nallikit sunikit. Tämä teemettiin, mutta se johtamettiin jäämisiin, susimman aluolaavavit, aluaatta, sunnamme nammoittimme inyusaksema aluaatta, tämänna. Esimerkiksi näitä unnamat, kuten sapiitoottiko, sasalokpiitoottiko. Sinun on paina hanittaa laukamme, aroktumikkalaatta, se meissä muuttaa emmät. Tänne tukisit tautikiloksemaan, kun teikkoa sinun sanosyynikin, ohasakriikia hankki. Ohasakriikia tukisit tautikka, ne pasit saudiin unnamiikkuramanna. Tämän ohosrajaa inuhatka nallikikit, inuhatka ohokkiiahakit. Tautikisemmalle makka, sinulla on vain inigangita alammata unnutunna, inuhatka inigangita alammata. Tänne tukisit tautikiloksemalaka nalotta tautikilaurukku, nalotta tautikilaurukka hautamatsia. Teikkoa tänne sänne ohitta, ne laittaa illaurumi juonnu, ne on salmisuta, tai matsaina. Ne laittaa sisarmisuli, ohasa haloksuman ilvit, ohasa reaalin ilvit. Tänne ilin vilkattajamman, inohatenne ohasa reaalin ilin kutiu. Lerauti lorilaurumi jaka, teikän tutsevut näittimit. Tänne lerauti, lerauti hattlaurumisuutta rauti itsukallaan. Aina teikko akriia olaruu kutimut, aina kun me ei takka. Aina on kisääntö tukkeille olumat. Intut jaltsiin tuaksema. Mukaisen jälkkäni. Aina suukama nukkamauta saakama kun nää on tämmöinen. Pasiitsamalla heti juurnamiikko. Millä kotiin hattani kitaukki. Tämäkkoa millä kotiin jälkkä en oo hatinnan. Tämä on tämä, johon sehtoa pimmarimmat tänne. Tänne lähtee, johon sehtoa sivulle päämme. Tämä tykisi tautuivat kamisiin aloittelivit. Tänne pimmarimmat pausimmat. Kutin nallinninga, kadingito, nallinusutto. Sukalaatta, sunamikkalaatta, äijyutuakoni, saapyutuakoni, tunkasuttisiio, isomarinaisikunnatok. Tänne takaa pimmakalomman ohoitsakana paatsuku, tänne piakpajutikijaka. Teikkoa sivuningan inteit, ohoitsakalikolongisivamisut, takatakatapanjutu sivullipaan ohoitsakalikitakka.